0: ചക്കര കെട്ടിപ്പെടുത്തുന്നത് എ ആർ റഹ്മാൻ, മധുശ്രീ കൊണ്ടുവന്ന പാടൽ ഒലിപ്പരപ്പാണത്. ഇന്ത്യക്കാട് വാനിലെ എപ്പിടി ഇരിക്ക പോകുന്നത്? ഇടിയുടൻ കൂടിയ മഴയെ പലയിടങ്ങളിലും നിങ്ങൾ എതിർപാർക്ക പോരിങ്ക. വെപ്പനില 25 34 ഡിഗ്രി സെൽഷ്യസ്ക്കും വെടിപ്പെട്ടിരിക്കും. ഈർത്തന്മ 60 തൊണ്ണൂറ്റായി വഴിക്കാട്ടിരിക്കും വെടിപ്പെട്ടിരിക്കും. ഇപ്പൊ ഉങ്ങൾക്காக കണ്ടീൻ കാതലി ഇവിടത്തിലിരുന്ന് പാടൽ കാത്തിട്ടിരിക്കുന്നത്. ഇന്ന് കൊഞ്ച നേരത്തില് ഒരു കേൾവിയോട് ഉങ്ങളെ ഞാൻ സന്ദിക്കറേ.
1: വാനിലെ നിലവരം ആദരവ്
2: എസ് പി മുത്തയ്യ & സൺസ് നിർമ്മിണത്തിൻ ഗോൾഡ് പൊന്നിയരിസി. തരത്തിൽ ഉയർന്നത്, സുവയോ അളവില്ലാത്തത്. സമയത്ത് സുവയുങ്ങൾ SPM ഗോൾഡ് പൊന്നി റൈസ്.

0: തുടരുന്ന സംഗമത്തിലെ
1: രാജാതിരാജൻ വീരാതിവീരൻ പണ്ടാരവന്നിയൻ വഴിവന്ത വേറൻ

0: കൊടുപ്പതി അപ്പടി അല്ല മറ്റുള്ളവർക്കാകെ ചെയ്യുമ്പോൾ തടമാറ്റം കൂടുതലാവരും എന്നെ
1: ഉണർച്ചിയാണ്ടാണ്
0: ഉണർവോട് ഒരുവർ പേശുമ്പോഴത്തും അത് മുന്നുക്ക് പിന്നുക്ക് മുറുകാന കഥകളും എല്ലാവറ്റേ തടുമാറ്റം തന്നെ അവർക്ക്
1: മറ്റേ
0: അവർ ചൊല്ല വരുമ്പോഴത്തേ അവർ പോയി ചൊല്ലുക എന്നതേ വിളങ്ങിവിടും താനെ
1: അവർക്കാതൊരു
0: നാളെ എന്നെ ചൊല്ല വരുമ്പോ എന്നത് അവർക്ക് വിളങ്ങിവിടും എന്നെ.
1: നന്ദി, വണക്കം.